0: ദിവ്യ എഫ് എം ദിവ്യഹിന്നായക്കും.
1: Nur die Ecke Megahertz, die wir hier finden.

0: മിഹം അല്ലാഹം അൽഖം കുറാഷ് അതി എക്കലാംഗ്യം ഇവ്വസ് ഇച്ച് ഷരീക് നുഖുറാ ഹുഷകമെ അതി മൈം ബഫേൻ നഷായ് ഗാത്തിമാഗ മീഹു നഷായ് യതീമുൻ നഷായ് മിസ്കീനു നഷായ് ഗ്യാങ് അവട്ടരിയാ അഷായ് ദുരു അവട്ടരിയാ അഷായ് ഖൈർ എക്വരിയാ അഷായ് ദത്തുർവേരിയാ അഷായ് ത്യബാ മീഹുന്ന മിൽക്ക് വെഗംവാ അളുണ്ണ ഹേഖം ഹിതാഷ് ഹമ കാശവറും തിമാഗ മൊളുക്കം തിമായ ഫിനി ബൊഡാ വെഗം ഉളേ മീഹക്കം ഗാ വിജ്ജ മീഹക് ദേഖെ അല്ലാഹ് ലോബിയ ബൊടികെന്നുവത്തെ.
1: ദിവേ എഫ് എം ദിവേ നായകു നോദിയ എകെ മെഗാഹെർട്സ്.
2: അലിനൂർ

0: ഫർഹാദ്ക്ക് അട് ദിവഹി എഫ് എം ദിവഹി നായക.
1: Nuwadiha 1 MHz, Tivehi FM.